അർജുനെ ദ്രൗപദിനടുക പെയ്ത് ഞാന് മലക്ക് പോകുന്നുള്ളേ എന്ന് പണ്ണക ആ ദ്രൗപദി പൻപലുകെ പോപ്പിനവ് എഡനെ പോയിനാറ് നിഷ്ഠട് തപസ് മൽപ്പൊടു സർവത സുക്കുന്ന എന്നറബല്ലി മൂലടു കുമാരവ്യാസ അഞ്ചന പണ്ടേ നെനയതിരു തനു സുഖവ നെന വിരോധിയ സിരിയ എന്നയ പരിഭവ സർവ സുക്കുന്ന നെനപ്പിണയെ ദേവർന്ന കൊഞ്ച് ആരാധന മൽപ്പിയറ സാധ്യ ആപ്പുജി മാത്രാത്ത് താനു ദായക പോതേ പറഞ്ഞ എച്ചലമേ പോടു നെന വിരോധിയ സിരിയ പകനയെഞ്ചൊല്ലേ ഭാര്യ കുസിലുള്ള എഞ്ചാലിന പോയിനഞ്ചന പാണ്ഡവർ കൂടെ വർറബല്ലി പണ്ടത് നങ്കള മടസ്ഥനൊക്കെ അഞ്ചിന മാതാ സമ്പത്തുള്ള ആയനെ അനുഭവം അൽത്തൊന്നുള്ളേ അഞ്ചിനൽപ്പ ആ വിരോധിന സിരിന നെനപ്പുള അവ മാത്രാത്ത് ഇനി കാണുക ഇനി കോടെടു ഈ പ്രപഞ്ചയുടെ ആവന്തയത്തിനഞ്ചിന മമല്ല അകർണമൽതെ ഗൗരവേർണക്കളു ദിഞ്ചി സവിട്ട് പൊണ്ണുർത്തിന മാനാപഹരണ വസ്ത്രാപഹാര മൽപ്പുണച്ചിന വഞ്ചി പരിസ്ഥിതി എന്നയ പരിഭവ എങ്കായന ഭംഗ എങ്കായന കഷ്ട വാ കണ്ടനെലു സഹിച്ചു സാധ്യമുണ്ട് നിഖിലാനി ധർമ്മപടത്ത് മണിപ്പന്തെ കൊല്ലിയാറ് ആണ്ട ഇനി കാണുക അവകാശം ഉണ്ട് എങ്കായന കഷ്ട അഖിൽ മാത്തന അന്യായ അഖിലിന വഞ്ചി അർത്ഥാനത ആൽവിക്കെ ഒന്നിനു മാത്ത നെനത്തത് പോയിനഞ്ചിന ബേലിന് സാധ്യതത് ശിവാനുഗ്രഹകു ഈടാത് ഇരു ബരുടു പണ്ടത് പൻപല് അപ്പക അർജുനെ പൻപേകെ ഔദാല ഗൊത്തിജന്റെ അത്ത് ദ്രൗപദി ആ ദേവരണിച്ച ഒലിസൊടു ദുംബത സാധ്യതാദവു പൻപടിന് തീർമാനമൽത്തിതെയാണ് പിതടിയേ അഞ്ചാത് നിക്കല് വാ ആലോചന മൽപ്പുറം പൊടിച്ചിന്ന് പണ്ടത് മാതരകളെ സമദാരിക്ക മൽത്തത് അർജുനെ നടത്തൊന്നു നടത്തൊന്നു പോപ്പേ ബടക്കായ്മയ്ക്ക്.